0: മരിയോലക ലൈജോയും ചങ്കർണോ ലൈറ്റോടിയ നിയസോ ഇയോ പോകി പോകി ചെയ്യോ ചങ്കർണോ ലൈറ്റോടിയ നിയസോ അശ്വരങ്കരകർ മറിതല ചങ്കർണോ ലൈറ്റോടിയ നീ അങ്കയ്യകഞ്ഞ കകരമാകഞ്ഞ ചങ്കർണോ ലൈറ്റോടിയ നീ അശ്വരങ്കരകിനെ ജൗനുറാ പബയ്യകഞ്ഞ കകരമാകഞ്ഞ അശ്വരങ്കരയ്യന ശരമരെ അങ്കയ്യകഞ്ഞ കകരനാകഞ്ഞ ചങ്കർണോ ലൈറ്റോടിയ നീയശോ അശ്വരങ്കരയ്യലോ ഇങ്ങങ്ങെ അങ്കയ്യകഞ്ഞ കകരനാകഞ്ഞ ചങ്കർണോ ലൈറ്റോടിയ നീയശോ അശ്വരങ്കരയ്യകൊള്ള ശരമകെ അങ്കയ്യകഞ്ഞ കകരനാകഞ്ഞ ചങ്കർണോ ലൈറ്റോടിയ നീയശോ തങ്ങമെൻ ചുനരിയ ബാബ
1: അശ്വരങ്കരയ്യ
0: ഇൻ ദ നെയിം ഓഫ് ജീസസ്.